ഒരു ശേഷിത്ത കൃപയെ സോൾഡ് കൊള്ളുമ്പോൾ ഉള്ളം സമാധാനത്തിനാലേ സന്തോഷത്തിനാലേ ഒവ്വൊരു നിറങ്ങുവതാകെ ഇവരുടെ വീട്ടിലുള്ള ദൈവ പ്രസന്നം ദൈവ കൃപ